ചുമോപിതാനന്ദം ഭയാർത്തിലോകകൽപകം ശുഭംഗശോഭിതാനന്ദം ഭയാർത്തിലോകകൽപകം ഭവാർത്തിതാരകാമൃതാഭദിവ്യനാമശോഭിതം ശുഭംഗശോഭിതാനന്ദം ഭയാർത്തിലോകകൽപകം.